0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് ജൂലൈ 12 ഒരു സൺഡേ മോർണിംഗ് ആണ്. നല്ലൊരു സൺഡേ ഉണ്ടാവട്ടെ അല്ലെ. നമുക്ക് ഓരോ ദിവസത്തെ കുറിച്ചും ഓരോ പ്രതീക്ഷകൾ ഉണ്ടാകും. ഓക്കെ, ഇന്ന് നല്ലതായിരിക്കും. ആ പ്രതീക്ഷ അങ്ങനെ തന്നെ നിൽക്കട്ടെ. എല്ലാം നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. നല്ല ദിവസങ്ങൾ ഉണ്ടാക്കണോ മോശം ദിവസങ്ങൾ ഉണ്ടാക്കണോ? കാരണം നല്ല ദിവസം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമേ മനസ്സ് നമ്മളെ കാണിച്ചു തരുള്ളൂ. അതേസമയം നമ്മളിങ്ങനെ അയ്യോ ഇന്നിപ്പോ മോശം ദിവസമായിരിക്കും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, മൊത്തം നെഗറ്റീവാണ് വിചാരിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കും, ഓക്കെ ഇവള് മൊത്തം നെഗറ്റീവാണ്, അപ്പൊ നെഗറ്റീവ് കൂടെ തന്നെ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കും. അതുകൊണ്ട് ഇന്നിപ്പോ നല്ലൊരു ദിവസമാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കാൻ പോകുന്നൊരു ദിവസമാണ്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഇതെല്ലാം നമുക്ക് തരും. അങ്ങനെ ഒരു ദിവസമായി മാറട്ടെ ഇന്ന് എല്ലാവർക്കും. അപ്പോ നമുക്ക് ഹാപ്പി ആയിട്ട് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.

സൺഡേ മോർണിംഗിൽ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ചുമ്മാതിരുന്നിട്ട് ഒരു അനാലിസിസ് നടത്തുന്നത് നല്ലതാണ് കേട്ടോ. ഒന്നാമതിപ്പോ നമ്മളോട് മറ്റുള്ളവർ എങ്ങനെയാണ് പെരുമാറുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ കാണുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു, സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒന്നും പറയണ്ട, ഓ നമ്മൾ കഴിഞ്ഞിട്ട് അവർക്ക് വേറെ ആരും ഉള്ളൂ എന്നൊക്കെ നമ്മളങ്ങടെ വിചാരിക്കും. പക്ഷെ ചില സമയത്ത് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ പോയിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പൊ നമ്മളെ കുറിച്ച് പോണ പോക്ക് കണ്ടോ, ഭയങ്കര സംഭവമാണെന്ന വിചാരം, അങ്ങനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മൊത്തം പറയും. നമ്മളിതൊന്നും അറിയാതെ ആയിരിക്കും എല്ലാവരോടും നല്ല ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു ധാരണ അങ്ങനെയാണ്. നമ്മളെ കുറിച്ച് എല്ലാവരും നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളെ ഇങ്ങനെ ഒരു കണ്ണിലൂടെയാണ് അവർ കാണുന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാമെന്ന്. ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കുമോ നമ്മൾ അറിയുന്നില്ല. ചിലപ്പോഴൊക്കെ ചിലർ നമ്മളോട് വന്ന് പറയും, ദേ അവരൊക്കെ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലാട്ടോ, നീ അങ്ങോട്ട് മാറുമ്പോൾ നിന്നെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് നല്ല പണി തരാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട്, അവരുടെ പ്ലാനിങ് അങ്ങനെയാണെന്നൊക്കെ ചിലർ നമ്മളോട് വന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കേ എന്നെ കണ്ട് ചിരിച്ച് സംസാരിച്ചിട്ട് ഇത്രയും സ്നേഹത്തോടെ ഇടപഴകിയിട്ട് ഞാൻ മാറി നിൽക്കുമ്പോഴത്തേക്ക് എന്നെ കുറിച്ച് ഇങ്ങനെ കുശുമ്പ് പറയുകയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ദുഷ്ടത്തരം പറയുകയാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇതൊരാൾ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അല്ലേ. എങ്ങനെയാണ് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാവുക, വല്ല ധാരണയുണ്ടോ അതേക്കുറിച്ച്? കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്താണ് വിചാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്. മറ്റുള്ളവർ നമ്മളോട് സ്നേഹത്തോടെയാണ് ഇടപഴകുന്നത്, മറ്റുള്ളവർക്ക് നമ്മളോട് ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്നോട് സ്നേഹമാണ്. ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ നമ്മളും തിരിച്ച് ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് സ്നേഹം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ബഹുമാനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും നമ്മളോട് നന്നായിട്ട് പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മാത്രമാണ്. എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നമ്മളെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളത് വരെ മറ്റുള്ളവരുടെ അവരുടെ മാത്രം തീരുമാനങ്ങളാണ്. അതിൽ നമുക്ക് ഒരിക്കലും ഇടപെടാനുള്ള യാതൊരു അർഹതയും ഇല്ല, കാരണം അത് അവരുടെ പേഴ്സണൽ കാര്യമാണല്ലോ. പക്ഷേ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളോട് എങ്ങനെയാണോ നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പിന്നിൽ നിന്നും സംസാരിക്കുന്നുണ്ടാകാം. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? റേഡിയോസിനുമാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്.

മൺഡേ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾക്ക് എല്ലാത്തിനെ കുറിച്ചും ധാരണകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. നമ്മളോടൊരാളിങ്ങനെ സംസാരിക്കുന്നു, നമ്മളോടൊരാളിങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം നമ്മൾക്ക് തോന്നുന്നതെല്ലാം നമ്മുടെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അപ്പൊ നമ്മളെങ്ങനെ പെരുമാറുന്നു അങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളോടും പെരുമാറുന്നത്, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ നല്ല രീതിക്ക് ഒരാളോട് പെരുമാറുന്നു, അപ്പൊ നമ്മളും പ്രതീക്ഷിക്കുമൊക്കെ അവരും നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പലപ്പോഴും അങ്ങനെ ആയിരിക്കും, പക്ഷെ ചില സമയത്ത് ഇതിലൊരു മാറ്റം വരാറുണ്ട്. നമ്മൾ എങ്ങനെ നന്നായിട്ട് നിന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ ആയിരിക്കും പലരും നമ്മളോട് പെരുമാറുന്നുണ്ടാവുക. ഇതെന്തുകൊണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഇത്. എന്താപ്പോ പറയുക, ചിലർക്ക് അവരുടെ ബ്ലഡിലുണ്ടാകും ഒരാളെ കുറിച്ച് കുശുമ്പ് പറയണം അല്ലെങ്കിൽ നുണ പറയണം എന്നൊക്കെ. ചിലരങ്ങനെയല്ല, നമ്മളെങ്ങനെ പെരുമാറുന്നു അതേപോലെ തന്നെ നമ്മളോട് തിരിച്ചും പെരുമാറും. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, നമ്മുടെ കടമ എന്താണോ അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക, എല്ലാവരോടും നല്ല പോസിറ്റീവായിട്ട് ഇടപഴകുക, അതേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റാണ്. നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജൂലൈ 12 ഞായറാഴ്ച ദിവസമാണ്. എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ചതാ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിലെ അതിഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ അപ്ഡേറ്റുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും അധികം പ്രിയത്തോടുകൂടി ഓർക്കുന്ന ഒരു നല്ല ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജാനകി അമ്മയുടേതാണല്ലേ. എത്രമാത്രം മനോഹരമായിട്ടുള്ള പാട്ടുകൾ നൽകിക്കൊണ്ടാണ് നമ്മുടെ ജാനകി അമ്മ ഇനി ഓർമ്മയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തെന്നിന്ത്യയുടെ വാനമ്പാടി. തീർച്ചയായിട്ടും എത്രയെത്ര പാട്ടുകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ശബ്ദം എനിക്ക് തോന്നുന്നു മലയാളികളുടെ മനസ്സിലും അല്ലെങ്കിൽ ആ ഒരു പാട്ടുകളും വരികളും എല്ലാം തന്നെ എക്കാലവും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള നിരവധി പാട്ടുകൾ, പ്രിയപ്പെട്ട നമ്മുടെ പാട്ടുകൾ, നമ്മളെപ്പോഴും പാടുന്ന പാട്ടുകൾ. അങ്ങനെ ജാനകി അമ്മ തെന്നിന്ത്യയുടെ ഒരു വാനമ്പാടി തന്നെയായിരുന്നു. നൊമ്പര ഗാനമായിട്ട് ജാനകി അമ്മ മാറിയിരിക്കുന്നു. ജാനകി അമ്മ ഒരു ഓർമ്മയായിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മലയാള സിനിമ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജാനകി അമ്മയുടെ ഒരു പാട്ടില്ലാതെ ആ ഒരു ലിസ്റ്റ് പൂർണ്ണമാകില്ല എന്നുള്ളതാണ്. ഇത്രയെത്ര മനോഹരമായ പാട്ടുകളാണ് ജാനകി അമ്മ എന്ന് പറയുന്ന ആ ഒരൊറ്റ പേരിൽ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. ആ പാട്ടും ആ ശബ്ദവും ഒക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഒരുപാട് പേര് ജാനകി അമ്മയെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു വാർത്ത ഞെട്ടലോടുകൂടിയായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജാനകി അമ്മ എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിന്നണി ഗായകരിൽ ഒരാളാണ് ജാനകി അമ്മ. 1938 April 23 ജാനകി അമ്മയുടെ ജനനം. 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നു. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഒരു ഗാന മത്സരത്തിൽ 2nd സ്ഥാനം നേടിയതോടുകൂടിയാണ് ഈ ഒരു പേര് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരുന്നത്. വൈകാതെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിലേക്കെത്തുന്നു. 1957 തമിഴ് സിനിമയിൽ പാട്ട് പാടിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി അമ്മ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും പാടിയിട്ടുള്ള ജാനകി അമ്മ ഹിന്ദി, സിംഹള, ബംഗാളി, ഒറിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങണി, തുളു, അങ്ങനെ വിവിധ ഭാഷകളിൽ, ജർമ്മൻ ഭാഷകളിലടക്കം തൻ്റെ സ്വര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല 1200 മലയാള സിനിമാ ഗാനങ്ങൾക്ക് ജാനകി അമ്മയുടെ ശബ്ദം പകർന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി വളരെ പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പലതരത്തിലുള്ള 48,000 പാട്ടുകൾ ജാനകി അമ്മ പാടിയിട്ടുണ്ട്.

ഇതിനൊക്കെ പുറമെ ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്, ജർമ്മൻ, സിംഹള അങ്ങനെയുള്ള ഭാഷകളിലും ഒക്കെ പാടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ യഥാക്രമം കന്നഡയിലും മലയാളത്തിലുമാണ് ജാനകി അമ്മ പാടിയിട്ടുള്ളത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നിരവധി തവണ ജാനകി അമ്മയെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. 1976 ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡ് ജാനകി അമ്മയെ തേടിയെത്തുന്നത്. പിന്നീട് 1980 ഒക്കെ പുരസ്കാരങ്ങളൊക്കെ നിരവധി തേടിയെത്തുന്നു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് പലതവണ 14 ലഭിക്കുന്നു. തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം ലഭിക്കുന്നു, ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ പുരസ്കാരം ലഭിക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ മികച്ച ഗാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എക്കാലവും സ്ഥാനം പിടിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അതിൽ പ്രധാനമായും ഈ ഒരു പേരും ഉണ്ടാകും. എക്കാലവും ഓർക്കാം നമ്മുടെ പ്രിയപ്പെട്ട ജാനകി അമ്മയെ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: Let's play football.
1: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted driver.
4: ഫുട്ബോൾ ആവേശം ഇങ്ങനെ തകർപ്പനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. ഏതായാലും ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മത്സരം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായി മാറി എന്നുള്ളത് നമ്മൾ വളരെയധികം ആവേശത്തോടുകൂടി ഫുട്ബോൾ ലോകം കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു. അങ്ങനെ നോർവേ ഉയർത്തിയ പോരാട്ടങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് ലോകകപ്പിൻ്റെ സെമി അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അവർ തകർപ്പനായിട്ട് സെമിയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന ആ ഒരു തകർപ്പൻ താരം, അദ്ദേഹത്തിൻ്റെ ഗോളുകൾ കൊണ്ട് തിളങ്ങിയ ഒരു മത്സരം കൂടിയായിരുന്നു. അങ്ങനെ 1-2 ഇംഗ്ലീഷ് ടീമിൻ്റെ ആ ഒരു തകർപ്പൻ വിജയം നമ്മൾ കണ്ടു. എക്സ്ട്രാ ടൈമിലായിരുന്നു ബെല്ലിംഗ്ഹാമിൻ്റെ ആ ഒരു വിജയ ഗോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള മത്സരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ മത്സരം എങ്ങനെയാകും എന്നുള്ളത് അറിയാനായിട്ടൊരു ഭയങ്കര കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തായാലും ഇംഗ്ലണ്ട് സെമി ടിക്കറ്റ് അവിടെ ഉറപ്പിച്ചു. ഞങ്ങൾ സെമിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇംഗ്ലണ്ട് ഫാൻസ് തുടക്കം മുതൽ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫൈനല് എത്തുന്നു, ഞങ്ങൾ ഫൈനലിൽ നിന്ന് കപ്പും കൊണ്ട് പോരുന്നു എന്ന് ഉറപ്പായിട്ട് പല ഇംഗ്ലണ്ട് ഫാൻസും നമ്മളുടെ അടുത്ത് എപ്പോഴും സംസാരിക്കുമ്പോൾ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി അവർ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് സെമി ടിക്കറ്റ് ഉറപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം നടക്കുന്ന അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ആ ഒരു വിജയികളെ സെമിയിൽ ഇംഗ്ലണ്ട് നേരിടും. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് എന്താകും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരും കട്ടക്കട്ടയ്ക്ക് മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കുള്ളൊരു കട്ടക്കട്ടയ്ക്ക് കാര്യങ്ങൾ അടുക്കി തിരിച്ചടി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതിഗംഭീരമായിട്ടാണ് ഇപ്പോൾ അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധിക സമയമൊക്കെ പിന്നിട്ട് കഴിഞ്ഞു, മത്സരം എക്സ്ട്രാ ടൈമിൻ്റെ പകുതിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എവിടെ പോയി നിൽക്കും എന്നാണ് നിങ്ങളുടെ ഒരു ഒരു ഒരു ഒരു അഭിപ്രായം? പ്രഡിക്ഷൻസ് ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊന്ന് മെസ്സേജിൽ പറയാം. അർജന്റീന വേഴ്സസ് ഈ പറഞ്ഞ പോലെ തന്നെ സ്വിറ്റ്സർലൻഡ് മാച്ചിൻ്റെ സമയം കൂടിയാണത്. ഇത് എവിടെ ചെന്ന് ഈ മത്സരം നിൽക്കും എന്താണ് നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായം? നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. കാരണം തകർപ്പനായിട്ട് ആ ഒരു മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അധിക സമയത്തേക്ക് എക്സ്ട്രാ ടൈമിലേക്കൊക്കെ മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്താകും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിലാണ് എല്ലാ ഫാൻസും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. സെമി ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അർജുനന് സെമി ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പം നിങ്ങളുടെ പറഞ്ഞ പോലെ പ്രഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. പലരും ഇപ്പം മാച്ചിൻ്റെ ആ ഒരു ശ്രദ്ധയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, പ്രഡിക്റ്റ് കേട്ട് പോകുന്ന, പ്രഡിക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, സ്കോറൊക്കെ ഇടയ്ക്ക് നോക്കി പോകുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഒരു ഒരു പ്രഡിക്ഷൻസൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. കൂടുതൽ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഷാജു ശ്രീധറുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് മീരാൻ ഖാൻ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് പ്രഭു മാടമ്പിക്കാട്ടിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ജാനകിയമ്മ ഓർത്തുകൊണ്ടുള്ള ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹിച്ചിട്ടുണ്ടായിരുന്നു. രാജേഷ് മട്ടക്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ഉമേഷിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആൾ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞു ബുക്ക് കയ്യിൽ വെച്ച് സ്റ്റേജിൽ മനോഹരമായി പാടുന്ന രണ്ട് പേരെയാണ് കണ്ടിട്ടുള്ളത്. പി ജയചന്ദ്രൻ പിന്നെ ജാനകിയമ്മ. ശരിയാണ് കേട്ടോ, കറക്റ്റാണ്. നല്ലൊരു എന്താ പറയുക, അത് എപ്പോഴും നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രമാണല്ലേ. അങ്ങനെ പാട്ട് പാടുന്നത് ആ ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു വിഷ്വലാണ്. ജാനകിയമ്മയ്ക്ക് പ്രണാമം എന്ന് പറഞ്ഞിട്ട് ഉമേഷ് മനോഹരമായിട്ട് ആ ഒരു കുറിപ്പ് നമുക്ക് എഴുതി അയച്ചിട്ടുണ്ട്. ജോസിൻ്റെ വക മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അജിത് ഹരിദാസ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുകൂടി പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിഷസും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000 009 17 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെ പറയാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ആവേശത്തോടുകൂടി ഇങ്ങനെ സ്കോർ എന്താകും, എങ്ങനെയാണ് എന്നുള്ളത് അറിയാനായിട്ട് ഇങ്ങനെ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ആര് സെമി ഉറപ്പാക്കും എന്നുള്ളതാണ് നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മത്സരം എന്തായാലും എക്സ്ട്രാ ടൈം കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് എക്സ്ട്രാ ടൈമിൻ്റെ പകുതിയും കഴിഞ്ഞ് ആദ്യ പകുതിയും ഒക്കെ എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയും ഒക്കെ അവസാനിച്ചു മത്സരം മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും ഓരോ ഗോളിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടുപേരും അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഘട്ടക്കെട്ടയ്ക്ക് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സെമി ഉറപ്പാക്കുന്നത് ആരാണ് എന്നുള്ളത് ആണ് നമ്മൾ ഇനി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യം. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. 159-ാമത്തെ മിനിറ്റിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും എങ്ങനെയായിരിക്കും ഈ ഒരു മത്സരം? ഭയങ്കര ഒരു ആവേശ എന്താ പറയുക, ആവേശം ഒരുക്കുന്ന ഒരു മത്സരമാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താകും. എന്തെനിക്കൊന്ന് ഗ്യാലറിയിലൊക്കെ ആളുകൾ എണീറ്റ് നിന്ന് എന്താകും എന്നറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ആരായിരിക്കും ഇതിൽ നിന്നും ഈ ക്വാർട്ടർ കടന്ന് സെമി ഉറപ്പിക്കാനായിട്ട് പോകുന്നത്? ആവേശത്തോടുകൂടി ഫുട്ബോൾ പ്രേമികൾ, എല്ലായിടത്തുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റാണ് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലില് എന്തായാലും രണ്ടുപേരും ഗംഭീരമായിട്ട് മത്സരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു അവസാനം എന്താകും എന്നറിയാനായിട്ടാണ് ഫുട്ബോൾ പ്രേമികളും എല്ലാവരും ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. 110-ാമത്തെ മിനിറ്റിലേക്ക് മത്സരം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങളുടെ ഗുഡ് മോർണിംഗ് മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് ഞാനിങ്ങനെ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഗോൾ മൂവിയിലെ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഒരു ഗോൾ ഇപ്പോൾ വീഴുമോ ഇല്ലയോ നമുക്ക് വെയിറ്റ് ചെയ്യാം.

എന്തായാലും ഞാനിങ്ങനെ ഗോൾ എന്ന് പറഞ്ഞങ്ങോട്ട് തീർന്നില്ല. അതിനു മുൻപ് ദ അർജന്റീന സെമി ഉറപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും അധികം സന്തോഷമാകുന്ന വിശേഷം ദാ, എന്തായാലും അർജന്റീന സെമി ഉറപ്പിച്ചിരിക്കുന്നു. എക്സ്ട്രാ ടൈമിലേക്കൊക്കെ കടന്ന മത്സരത്തിൽ തകർപ്പൻ മാച്ചാണ് നമ്മൾ കണ്ടത്. 2-1 അർജന്റീനയുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയമാണിപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. 2-1 അർജന്റീന വിജയിച്ച് സെമിയിലേക്ക് കടക്കുന്നു. നമ്മൾ ഗോൾ എന്നുള്ള പാട്ട് 8 നിമിഷങ്ങൾക്കുള്ളിൽ ഗോള് പിറന്നിരിക്കുന്ന അവരുടെ സെലിബ്രേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണോ?

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗ്ഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6:38 ആണ്.
7: Let's play football.
8: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
9: In association with
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
6: അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു മത്സരത്തിന്റെ ഫലവും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അർജന്റീനയുടെ അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം. അർജന്റീന മോർണിംഗ് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. ഒപ്പം ഇന്ന് ഇംഗ്ലണ്ട് മോർണിംഗും ആണ് കേട്ടോ. ഇംഗ്ലണ്ടും അതിഗംഭീരമായിട്ടൊരു തകർപ്പൻ മത്സരം നമ്മൾ ഇംഗ്ലണ്ടിൻ്റെയും കണ്ടു കഴിഞ്ഞു. അപ്പം എന്നാലും ഇനി സെമി പോരാട്ടം കടുക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സെമി പോരാട്ടം പറയേണ്ട ആവശ്യമില്ല. ഇതിനേക്കാളും തകർപ്പൻ മത്സരങ്ങളായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകും. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ അർജന്റീന സ്വിറ്റ്സർലൻഡ് മാച്ചിലെ വിജയികളായിരിക്കും ഇംഗ്ലണ്ടിനെ നേരിടുക എന്നുള്ളത്. അപ്പം അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ചിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ വെയിറ്റിംഗ് എന്ന് പറയുന്നത്. എന്തായാലും ചന്ദ്രു, ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എവറി വൺ, നിസമുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗോൾ പാട്ടിട്ട പിന്നാലെയാണ് ഗോൾ അങ്ങോട്ട് അർജന്റീനയ്ക്ക് വേണ്ടി അവിടെ തകർപ്പനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് സന്തോഷമാണ് ചന്ദ്രു ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനിയും നിങ്ങളുടെ വിശ്വസും വിശേഷങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. കാരണം ഇന്നലെ മുതലേ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഓരോ മത്സരങ്ങൾ കണ്ടും അല്ലെങ്കിൽ എന്താകും അപ്ഡേറ്റുകൾ എന്ന് അറിയാനായിട്ടും ഒക്കെ ഭയങ്കര ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഫുട്ബോൾ പ്രേമികൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്തായാലും ക്ലിയർ പിക്ചർ, ഒരു ചിത്രമൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇംഗ്ലണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ അർജന്റീനയും ഒക്കെ തകർപ്പനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനിയുള്ള മത്സരങ്ങൾ ഇതുവരെ കണ്ടത് പോരാട്ടങ്ങളാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോരാട്ടങ്ങളുടെ പോരാട്ടങ്ങളായിരിക്കും. അപ്പം എന്തായാലും അതിനായിട്ടൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഡി കെയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഡി കെ. ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ജസ്റ്റ് ചേച്ചിക്കും ഫാമിലിക്കും പറയുന്നു. നൗഫിൽ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുള്ളവർക്ക് ഒരു മനോഹരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് എത്തിയിട്ടുള്ളത്. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടുകളിലേക്ക് പോകാം. അതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ബാക്കി അപ്ഡേറ്റ്സുകളിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും ഒക്കെ നമുക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും ഒരു തകർപ്പൻ പാട്ട്, ഒരു തകർപ്പൻ വിജയം കണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു തകർപ്പൻ പാട്ടിലേക്ക് തന്നെ പോകാം. സുനോ ബോളിവുഡ്.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: രാവിലെ തന്നെ നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കും വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് എന്നുള്ള ഒരു സ്പെഷ്യൽ ഓർമ്മപ്പെടുത്തൽ തരുവാണ്. സമയം 6 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്.
5: ചെന്നൈ ബീറ്റ്സ്.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
3: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
4: ഞാനും എന്റെ ആളും.
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.
5: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
0: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: only on Radio Sunoh 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈയവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Water bill. Stay hydrated and stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: Brought to you by
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ടീമുകളെ വെള്ളം കുടിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ അതിനിടയിലും നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 12 ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയിൽ ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ജിഷ ജിസിന്റെ മെസ്സേജ്, വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ സന്തോഷം ജിഷാജിസ് ഷെയർ ചെയ്യുന്നുണ്ട്. അബിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്, വെരി ഗുഡ് മോർണിംഗ് അബി. ഡി എസ് എസ് ഹാപ്പി മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് റിയാസ് കുർഗ് നാട്ടിൽ നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ലജ്ജു ആൻഡ് ലക്ഷ്യവിൻ്റെ മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു മോർണിംഗിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം, ഒരു കാര്യമാണ്, ഒരു സമയമാണ്. എക്സ്ട്രാ ടൈമിൽ ആ ഒരു അർജന്റീന മാജിക് നമ്മൾ കണ്ടു. സ്വിസ് കോട്ട പൊളിച്ചുകൊണ്ട് മെസ്സിപ്പട സെമിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നോർവേയുടെ ആ ഒരു വെല്ലുവിളികളൊക്കെ സിമ്പിളായിട്ട് മറികടന്നുകൊണ്ട് ഇംഗ്ലണ്ട് സെമി ഉറപ്പിച്ചിരിക്കുന്നു. അതിഗംഭീരമായിട്ട് ഡബിൾ അടിച്ച് ബെല്ലിങ്ങാം ഇങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ മോർണിംഗിൽ നമ്മൾ ഇതാ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റ്സിലേക്കും ഒക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. അതിനു മുൻപായിട്ട് അടുത്തൊരു പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അവതാര മൂവിയിലെ പാട്ടാണ് ഇനി മോർണിംഗ് സവാരിയിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആണ്.

0: This. Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million റിയൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: This is
6: Morning Safari. Morning Safari.
1: Morning Safari.
6: Morning Safari.
7: Malabar Golden Diamonds. Morning Safari.
2: Brought to you by ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're
0: home. Chennai Beats.
12: Tamil, head of the hour.
13: In the art of Podumakulanda.

0: അഗതൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ഇനിയിപ്പോ നമ്മളുടെ ആവേശം സെമി പോരാട്ടം കടന്നു വരുന്നത് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് അടുത്ത പ്രെഡിക്ഷൻസിനുള്ള നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2022 ആവർത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് അല്ലെ. അർജന്റീന വേഴ്സസ് ഫ്രാൻസ് എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ പോരാട്ടം തന്നെ ആയിരിക്കുമോ നടക്കുക, എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ ഒരു പ്രെഡിക്ഷൻസ് നമുക്ക് നോക്കാം. ഫ്രാൻസ് വേഴ്സസ് സ്പെയിനിൽ നിന്നും ഏത് ടീമായിരിക്കും ഫൈനൽ കടക്കുക? അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് ഏത് ടീമായിരിക്കും ഫൈനൽ കടക്കുക? നിങ്ങളുടെ പ്രഡിക്ഷൻസിനുള്ള ഒരു സമയം കൂടിയാണ് നമ്മൾ, എന്താ പറയുക, തുടക്ക സമയം മുതൽ നമ്മളുടെ പ്രഡിക്ഷൻസും നമ്മളുടെ ഇഷ്ടങ്ങളും എല്ലാം കൂടി കലർന്നിട്ടാണ് ഈ ഒരു ഫൈനൽ മൊമെന്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് അവസാനിക്കാൻ പോവാന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമില്ലാതില്ല അല്ലേ. കാരണം ഇത്രയും ദിവസം നമ്മൾ കൃത്യമായിട്ട് കണ്ട് മത്സരങ്ങൾ കണ്ട് ആസ്വദിച്ച് അതിൻ്റെ ഡിസ്കഷൻസും കുഞ്ഞു കുഞ്ഞു സംസാരങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ പറയുക, ഇഷ്ട ടീമിന് വേണ്ടിയിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നടക്കും എന്നുണ്ടെങ്കിലും ഇത് കഴിയുന്ന സമയത്ത് നമുക്കൊരു മിസ്സിങ് എന്തായാലും തോന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൃത്യമായിട്ട് ഈ മാച്ചുകളൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പെട്ടെന്നൊരു ഒരു അയ്യോ എന്താ സംഭവിച്ച പെട്ടെന്നൊരു മിസ്സിങ് ഫീല് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സെമി കടന്ന് വരാൻ പോകുന്ന ടീമുകൾ ഏതൊക്കെയായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻസ് കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. ഫ്രാൻസ് സ്പെയിൻ മാച്ചിൽ ഏത് ടീമായിരിക്കും? അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ചിൽ ഏത് ടീമായിരിക്കും സെമി കടന്ന് മുന്നേറുക? നിങ്ങളുടെ പ്രഡിക്ഷൻസ് അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. മെസ്സേജിൽ നിങ്ങൾക്ക് പറയാം. അതല്ല, വിളിച്ച് ഇതുവരെയുള്ള മത്സരങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആ ഒരു സന്തോഷമൊക്കെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-9177 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് എനിക്ക് അയച്ചാൽ മതി. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ. അസീസ് ടീഡ് ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് അസീസ്. ഷഫീർ കല്ലട പറയുന്നത് ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് ആയിരിക്കും ഫൈനൽ സംഭവിക്കുക എന്നുള്ളതാണ് ഷഫീറിൻ്റെ ഒരു ഒരു ഒരു ഒരു പ്രഡിക്ഷൻ എത്തിയിട്ടുള്ളത്. എം എന്ന് പറയുന്ന അക്കൗണ്ടിൽ എന്ന് പറയുന്ന അർജന്റീന ഫ്രാൻസ് ഫൈനൽ മാച്ച് സംഭവിക്കും, അതിൽ അർജന്റീന 2-1 വിജയിക്കും. അതാണ് അമ്മാതിരിയുള്ള പ്രഡിക്ഷനാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് റമീസ് ആണോ? അല്ലെ, റമീസ് അല്ലേ അയച്ചിരിക്കുന്നത്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതുപോലുള്ള കിഡിലും പ്രഡിക്ഷൻസ് പോരട്ടെ കേട്ടോ. ഹാഫിസ് ആണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് ഫൈനലിന് വേണ്ടിയിട്ടാണ് ഹാഫിസ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു ഭയങ്കര കടുപ്പമുള്ളൊരു ഫ്രാൻസ് ഫാൻ ആണെന്ന് വിചാരിക്കുന്നു. കാരണം എംബാപ്പയുടെ ഒരു വീഡിയോ ഒക്കെ കൂടി എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഏതൊക്കെ ടീമുകളായിരിക്കും ഫൈനൽ സെമി കടന്ന് ഫൈനലിലേക്ക് എത്തുക? കിഡിലും പ്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ പോരട്ടെ കേട്ടോ. 500-00917 എന്ന നമ്പറിലേക്ക് ശ്രീപ്രസാദിൻ്റെ ഒരു ഹായ് എത്തിയിട്ടുണ്ട്. ശ്രീപ്രസാദിന് ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്ന കൂടെ നിങ്ങളുടെ പ്രഡിക്ഷൻസിനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ചു തന്നെ നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷൻ പറയാം. 544-44-917 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 500-00917 എന്ന നമ്പറിലേക്ക്. എങ്ങനെയായിരിക്കും ഫൈനൽ പോരാട്ടം? സെമി കടന്ന് ഫൈനലിൽ എത്തുന്ന ആ ഒരു ടീമുകൾ ഏതൊക്കെയായിരിക്കാം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ പ്രഡിക്ഷൻസ് ആണ് ഈ സമയത്ത് ഞാൻ വെൽക്കം ചെയ്യുന്നത്. നിങ്ങൾക്ക് വിളിക്കാം 444-44-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00917 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.

0: സുനോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
6: Hi, this is Nadia. You're listening to Radio Suno. Radio Suno. Qatar's favorite radio station.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ജൂലൈ 12 ഞായറാഴ്ച ദിവസമാണ്. അങ്ങനെ മോർണിംഗ് സവാരിയിൽ ഇന്ന് മുഴുവൻ നമ്മളിങ്ങനെ ലോകകപ്പിന്റെ ആവേശത്തിലും ആഘോഷത്തിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളുടെ ചിന്ന ചിന്ന പ്രഡിക്ഷൻസും ഒക്കെ ആയി തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആർ കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അർജന്റീന വേഴ്സസ് സ്പെയിൻ ആയിരിക്കും സംഭവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ പേരും ഇംഗ്ലണ്ട് ആയിരുന്നു പറഞ്ഞത്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആർ കെ പറയുന്നത് അർജന്റീന വേഴ്സസ് സ്പെയിൻ എന്ന് പറയുന്ന ഒരു ഫൈനൽ പോരാട്ടം നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ്. റിനീഷ് പറയുന്ന അർജന്റീന വേഴ്സസ് ഫ്രാൻസ് തന്നെ ആയിരിക്കും, ഒരിക്കൽ കൂടി 2022 ആവർത്തിക്കും എന്നുള്ള കാര്യത്തിലാണ് റിനീഷിൻ്റെ ഒരു അഭിപ്രായം നിൽക്കുന്നത്. ശ്രീപ്രസാദ് പറയുന്നത് ദിസ് ടൈം അർജന്റീന കപ്പടിക്കും, അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്ന് പറയുന്നു. സെമി സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്, ഫ്രാൻസ് വിൻ. സെമി 2 അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്, അർജന്റീന വിൻ. ഫൈനൽ അർജന്റീന വേഴ്സസ് ഫ്രാൻസ്, അർജന്റീന വിൻ ബൈ പെനാൽറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ് പ്ലേസ് ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ, ഇംഗ്ലണ്ട് ആയിരിക്കും അതിൽ വിജയിക്കുക എന്നുള്ള ഒരു ഒരു ഒരു ഒരു അതിഭീകര പ്രഡിക്ഷൻ ആണ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഫുൾ മാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ തകർപ്പനൊരു ഒരു പ്രഡിക്ഷനാണ് ശ്രീപ്രസാദിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ തന്നെ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് തോന്നുന്നു അർജന്റീന വേഴ്സസ് ഫ്രാൻസ് തന്നെ 2022 വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മത്സരമാണ്. പക്ഷെ എന്നിലും അങ്ങനെ തന്നെ വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കാം. പ്രഭു മാടമ്പിക്കാട്ടിൽ അർജന്റീന ജയിക്കും. അർജന്റീന ഫ്രാൻസ് 3-2 ആയിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ സ്കോർ. അതിൽ അർജന്റീന ആയിരിക്കും വിജയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഫൈനൽ ടൈമിൽ അങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നാണ് പ്രഭുജിയുടെ പല പ്രെഡിക്ഷൻസും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡിയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജിബിൻ വിന്നർ അർജന്റീന സ്പെയിൻ ആയിരിക്കും ഫൈനൽ മാച്ച് വരിക, അതിൽ വിജയിക്കുക അർജന്റീന തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ജിബിൻ്റെ മെസ്സേജും ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇനിയുമുള്ള പ്രഡിക്ഷൻസ് അയച്ചിട്ടോളൂ. 5000 009 17 എന്ന നമ്പറിലേക്ക്. ശ്രീപ്രസാദ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ തകർപ്പനായിട്ട് എനിക്ക് ടൈപ്പ് ചെയ്തത് അയച്ചു എന്ന് അവർക്ക് അതിനുള്ള സ്പെഷ്യൽ എന്താ പറയുക, ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും. പ്രത്യേകിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അയച്ച ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇനിയുമുള്ള പ്രഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് 5000 009 17 എന്ന നമ്പറിലേക്ക് അയക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മൾ അടുത്ത മണിക്കൂറിൽ ഇനിയും മത്സരത്തിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് കേൾക്കുന്നതായിരിക്കും. ഒപ്പം ഇന്നൊരു വൈറൽ വിശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അതിനു മുമ്പായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചന്ദ്രലേഖ സിനിമയിലെ പാട്ടാണ്. സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനിസ നിങ്ങളുടെ കൂടെ ഈ ടൈമിലുണ്ട്. അപ്പം ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്താൻ പോകുന്ന ടീമുകൾ ഏതൊക്കെയായിരിക്കാം എന്നുള്ള പ്രഡിക്ഷൻസിലൂടെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sunil. അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: You're listening to Morning Safari. Morning Safari.
1: Only on Radio Suno

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेट्सുകളുമായി നിസ വാഹന ഉടമകൾ ട്രാഫിക് ഫൈനുകൾ കൃത്യസമയത്ത് അടയ്ക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ഫൈനുകൾ യഥാസമയം തീർക്കുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം അധിക ഫൈനുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ഗതാഗത ഫൈനുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പതിവായി പരിശോധിച്ച് തീർപ്പാക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. 2026 അർദ്ധവാർഷിക കണക്കനുസരിച്ച് ഗുണനിലവാരമുള്ള ജീവിത നിലവാര സൂചികയിൽ ഖത്തർ 6 സ്ഥാനങ്ങൾ മുന്നേറി ആഗോളതലത്തിൽ 12 സ്ഥാനത്തേക്കെത്തി. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച 15 രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തർ ഇടം നേടിയത്. ബർസാൻ യൂണിവേഴ്സിറ്റി കോളേജ് സ്വിൻബേൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി ഫുവൈറത്ത് ബീച്ചിലേക്ക് വിദ്യാഭ്യാസ സന്ദർശനം സംഘടിപ്പിച്ചു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സെമി ഫൈനലിൽ. ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ അധിക സമയത്ത് മറികടന്നാണ് മെസ്സിയും സംഘവും സെമി ബർത്ത് ഉറപ്പിച്ചത്. അറ്റ്ലാന്റയിൽ നടക്കുന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ. നോർവേയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ലോകകപ്പ് സെമിയിൽ. ജൂഡ് ബെല്ലിംഗ്ഹാം ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ മത്സരത്തിൽ 1-2 ഗോളുകൾക്കായിരുന്നു ഇംഗ്ലീഷ് ടീമിന്റെ വിജയം. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 50°C, കുറഞ്ഞ താപനില 44°C.
0: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഈസ് Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 Million Riyals ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: Peppers Happiness Frequency.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം.

0: every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
3: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സെനോ 91.7

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by ஈ அவதி காலத்து நீங்களோட பிரியப்பட்டவருக்கு ஒரு gift நல்கி surprise செய்யாம் மலபார் கோல்டன் டைமண்ட்ஸ் இருந்தும் ஓரோ டைமண்ட் அல்லது precious gem jewelry purchase நோடப்பம் நேடு free cash vouchers ஒப்பம் பழைய சொர்ணாபரணங்கள் exchange செய்யாம் ஒரு நஷ்டமும் கூடாதே
2: in association with
3: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. എല്ലാവരുടെയും അടിപൊളി പ്രഡിക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമ്മളുടെ വേൾഡ് കപ്പിന്റെ ഈ ഒരു ആഘോഷങ്ങൾ പതുക്കെ എൻഡ് ആവാനായിട്ട് പോകുന്നു. ഫൈനൽ പോരാട്ടത്തിന്റെ പ്രഡിക്ഷൻസ് ഒക്കെ നമ്മൾ ചോദിച്ചു വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട് കേട്ടോ. അത് പ്രധാനമായിട്ടും വാഹന ഉടമകൾ ട്രാഫിക് ഫൈനുകൾ കൃത്യസമയത്ത് അടയ്ക്കണം എന്നുള്ള കാര്യം നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് ഫൈനുകൾ യഥാസമയം തീർക്കുന്നത് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം തന്നെ അധിക ഫൈനുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൂടി അധികൃതർ കൃത്യമായി പറയുന്നു. അപ്പോൾ ഗതാഗത ഫൈനുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പതിവായി പരിശോധിച്ച് തീർപ്പാക്കാനായിട്ട് നമ്മളും കാര്യമായി തന്നെ ശ്രദ്ധിക്കണം. നമുക്ക് നൽകിയിട്ടുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കാര്യങ്ങൾ കൂടി അതിനൊപ്പം തന്നെ ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രം. ഏതായാലും ഇന്നത്തെ മത്സരങ്ങളുടെ ഒരു ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ്, മത്സരങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. അതിനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കാം മോർണിംഗ് സവാരി.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.